വിലെ അത്ഭുത സിനിമയിലെ പാട്ടൊക്കെ കേട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്. കൂടെയുള്ളത് ഞാൻ പാർവതിയാണ്. കേൾക്കുന്നത് മധുര ഗീതാം ദ സൺഡേ ക്ലബ്. അപ്പൊ ഗൈസ്, ഇന്നലെ ഇന്നൊക്കെ എന്തായിരുന്നു പരിപാടി? വീക്കെൻഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പലരും 6 മാസത്തെ ഹൈബർനേഷനിൽ നിന്നൊക്കെ പുറത്തു വരാൻ തുടങ്ങിയോ? എന്നോട് ചോദിക്കുകയാണെങ്കിൽ മെത്തുവ പയ്യെ പല പാർക്സിലും ട്രേഡ്സിലൊക്കെ പോയി തുടങ്ങി. വെതറ് മൊത്തത്തിൽ അങ്ങോട്ടേക്ക് അനുകൂലമല്ലെങ്കിലും തരക്കേടില്ല. പിന്നെ സമ്മർ അടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം. എനിക്കുണ്ടല്ലോ പുറത്തിറങ്ങുമ്പോൾ ആ മഞ്ഞപ്പൂല്ലേ, ഡാൻഡിലിയൻ, അങ്ങനെ എന്തോ പറയണത്, ഡാൻഡിലയൻ, യെസ്, അത് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ്. ആ ഒരു സമ്മർ ഫീലൊക്കെ അങ്ങോട്ടേക്ക് വരും. എന്തായാലും ഗോ ട്രാൻസിറ്റ് എല്ലാം സമ്മർ പ്രമാണിച്ച് ഒരുപാട് ലൈൻസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ടു മേക്ക് ദ കമ്മ്യൂട്ട് ഈസിയർ. ഈ ടൊറന്റോ സിറ്റിയുടെ വൈബ്സിൽ നിന്നൊക്കെ ഒരു ഷേക്സ്പിയർ ഇൻസ്പയർഡ് സിറ്റി ആയിട്ടുള്ള സ്ട്രാറ്റ്ഫോർഡിലേക്ക് ഒരു വീക്കെൻഡ് എസ്കേപ്പ് വേണമെങ്കിൽ വിതൗട്ട് എ ട്രാഫിക് ആൻഡ് ദ ഡൗൺ ടൗൺ ഹോം പ്രൈസ്, ഗോ ട്രാൻസിറ്റ് ഹാസ് അനൗൺസ്ഡ് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ഇറ്റ് Kitchener line include as a new stop in Stratford, Ontario. ജൂലൈ 6-ാം തീയതി തൊട്ടായിരിക്കും ഈ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഴ്ചയിൽ 7 ദിവസം ഇത് അവൈലബിൾ ആയിരിക്കും, which will connect Stratford to Kitchener, then Gulf, പിന്നെ ബ്രാംപ്ടൺ ആൻഡ് ദെൻ ടൊറോണ്ടോ. പിന്നെ ജൂൺ ടു ജൂലൈ ഫുട്ബോൾ ലവേഴ്സിൻ്റെ ഒക്കെ ലുക്കിംഗ് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ്. ഫിഫ വേൾഡ് കപ്പ് നമ്മുടെ കാനഡയിൽ ടൊറന്റോയിലും നടക്കുന്നുണ്ട്. ആൻഡ് ദിസ് ടൈം ഞാൻ ഫിഫ വേൾഡ് കപ്പിനെ പറ്റിയിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത ഞാൻ കണ്ടു. യൂട്യൂബിൽ ഫിഫ വേൾഡ് കപ്പ് സ്ട്രീം ചെയ്യാൻ പറ്റും, ബട്ട് നോട്ട് എവറി ഫുൾ മാച്ച്. പക്ഷേ ഫ്രീ ഹൈലൈറ്റ്സ്, ക്ലാസിക് മാച്ചസ്, ബിഹൈൻഡ് ദ സീൻ വീഡിയോസ്, പിന്നെ ഫസ്റ്റ് 10 മിനിറ്റ്സ് ഓഫ് മാച്ചസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഇനി കാണാൻ പറ്റും.

0: Mathura Geetam, the Sunday Club, all the hits, all the feels, keeping it fresh.
1: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
2: ഓ റിയലി? എങ്ങനെ?
1: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. യു എസ്, യു കെ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
2: മാത്ര ഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
1: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cashback up to $50 on sending $500.
2: So next time you send money from Canada, remember just one name.
1: LEMFI. Fast money, happy homes. LEMFI. Terms and conditions apply.
3: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെയും പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
4: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റുമോ അമ്മേ?
5: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഡോക്ടർ ബോബി ചാണ്ടി അങ്ങളുടെ കാൻ സ്മൈൽ ഡെന്റലിൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയർ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ
6: പുഞ്ചിരിക്കും. Don't miss Isaga. 905-949-5656. Dr. Bobby Chandi's Can Smile Dental.
7: Men in Law Professional Corporation.
8: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
7: ബാരിസ്റ്റർ, സോളിസിറ്റർ, നോട്ടറി പബ്ലിക്. ലത മെനൻ, റിയൽ എസ്റ്റേറ്റ്,
8: ഫാമിലി ലോ,
7: വിൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്,
8: സിവിൽ ലിറ്റിഗേഷൻ,
7: ഇമിഗ്രേഷൻ ലോ,
8: ബൈലോ മാറ്റേഴ്സ്,
7: ക്രിമിനൽ മാറ്റർ
8: ആൻഡ് പേഴ്സണൽ ഇഞ്ചുറി.
7: കോൾ 905-956-0747. Men in Law Professional Corporation.
9: ഫാമിലിയിൽ ഒരു സെക്കൻഡ് കാർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട്. എങ്കിലും ആ ആഗ്രഹം ഇപ്പോൾ തന്നെ സാധ്യമാക്കാം. സ്ട്രാറ്റ്ഫോർഡ് കിയയിൽ പ്രീ ഓൺ വെഹിക്കിൾസിന്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. 0% down payment കൂടി ഡ്രൈവ് ചെയ്യും. 2020 കിയ റിയോ എക്സ്പോർട്ട് $56 പെർ വീക്ക് പ്ലസ് HST. അല്ലെങ്കിൽ 2024 നിസാൻ വേഴ്സ SV $72 പെർ വീക്ക്. ലോ കിലോമീറ്റേഴ്സ്, സർട്ടിഫൈഡ് പ്രീ ഓൺ വാറന്റി അപ് ടു 7 years ഓർ 140,000 കിലോമീറ്റേഴ്സ്. വളരെയധികം ഓപ്ഷൻസ് ആൻഡ് ഇമീഡിയറ്റ് ഡെലിവറി അവൈലബിൾ. ക്രെഡിറ്റ് ഇഷ്യൂസിന്റെ സ്ട്രെസ് ഒന്നും വേണ്ട. എവ്രി വൺ ഇസ് approved here. Visit Stratford Kia 863 Erie Street അല്ലെങ്കിൽ stratfordkia.com.
4: വെൽക്കം ബാക്ക് ടു മധുര ഗീതം ദ സൺഡേ ക്ലബ്. ഇന്ന് എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹിയർ വി ഹാവ് അഭിലാഷ് ജോർജ്. ഹീസ് എ സെക്രട്ടറി ഓഫ് കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ. അഭിലാഷ്, വെൽക്കം ടു മധുര ഗീതം ദ സൺഡേ ക്ലബ്.
10: Okay,
4: we are also happy to have you here. ആദ്യം തന്നെ പറയൂ, എന്താണ് കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ?
10: കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ 1975 സ്റ്റാർട്ട് ചെയ്ത ഒരു അസോസിയേഷനാണ്. ഇപ്പം 75 ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ എ വെരി സ്മോൾ ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ആൻഡ് യുനോ ഇൻഡിവിജ്വൽസ് ആക്ച്വലി ടു സെലിബ്രേറ്റ് അവർ കൾച്ചർ, ട്രഡീഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ബോണ്ടിങ് ആക്ച്വലി. അപ്പോൾ ആ ഹംബിൾ ബിഗിനിങ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ബട്ട് ടുഡേ KMA ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈബ്രൻറ്റ് and active Malayali associations in Ontario actually. Throughout the year we conduct a lot of programs covering educational, recreational, cultural, social activities of Malayalis actually. ഇപ്പം നമ്മുടെ ഇപ്പം ഓണത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ക്ലോസ് ടു ലൈക്ക് 500 പാർട്ടിസിപ്പൻസ് ഫോർ അവർ ഓണം പ്രോഗ്രാംസ് ആക്ച്വലി. അപ്പോൾ ആ ഹംബിൾ ബിഗിനിങ്സിൽ നിന്ന് ടുഡേ വി ആർ ലൈക്ക് എ വെരി എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷൻ.
4: Okay, all right. And today you are here to talk about Dhwani 2026. And
10: yes.
4: What is it all about?
10: Yes. Dhwani is the flagship event for KMA actually. Like, so Dhwani, the whole idea of Dhwani in the we want to provide a professional platform for our artists, performers and children from our community in a very professional stage actually. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു തിയേറ്റർ തന്നെ അതിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഐ മീൻ വി ഗുഡ് ഹാവ് ഡൺ ഇറ്റ് ഇൻ എ സ്കൂൾ ഓർ ഓഡിറ്റോറിയം, ബട്ട് തിയേറ്റർ സെറ്റപ്പ് എന്ന് പറയുന്നത് വി വോണ്ട് ടു ഗീവ് ദാറ്റ് പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയർ ആക്ച്വലി. അപ്പം വെൻ വി സ്റ്റാർട്ടഡ് ദിസ് വാസ് മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ കിങ്സ്റ്റൺ കമ്മ്യൂണിറ്റി. പക്ഷേ എങ്കിൽ ഇന്നിപ്പം വി ഹാവ് പെർഫോമേഴ്സ് കമ്മിങ് ഫ്രം മോൺട്രിയൽ മലയാളി അസോസിയേഷൻ, Belleville Malayali Association and Ottawa Malayali Association. But this is no more a Kingston program actually. It's a Eastern Ontario cultural extravaganza.
4: All right.
10: Ivasham, we have actually chief guest mm-hmm. Tarun Kumar,
4: okay.
10: R.D. Vasudev from Indian High Commission, Ted Tsu, who is the MPP for Kingston, and Mark Gerriston, who is the MP for Kingston. So we are a chief guest. So we are planning like 13 action-packed programs, actually. For family, for the kids, for everyone, there is something there.
4: Okay.
10: And we also have a skit, which is organized by our committee itself. Skit ennu parnju kaniyala ayina soundtrackum recording ഒക്കെ നമ്മൾ പുറത്ത് ചെയ്ത് കൊണ്ടുവന്ന് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അത് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി പാട്രിയോട്ടിക് തീംഡ് സ്കിറ്റ് ആക്ച്വലി. വി ഓൾസോ ഹാവ് ടൊറൻഡോ, വോയിസ് ഓഫ് ടൊറൻഡോ, സ്റ്റാർ വോയിസ് ടൊറൻഡോ, യുനോ ഡൂയിങ് എ മ്യൂസിക് കൺസേർട്ട് ആസ് വെൽ. ലൈക്ക്
4: അടിപൊളി. എന്താണെങ്കിലും ഞാൻ കിങ്സ്റ്റൺ മലയാളി അസോസിയേഷനെ പറ്റിയിട്ട് ഐ ഡിഡ് എ ലിറ്റിൽ റിസർച്ച് അബൌട്ട് യുവർ അസോസിയേഷൻ ആൻഡ് കെയിം അക്രോസ് സം റിയലി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ലൈക്ക് ഒരുപാട് കൾച്ചറൽ ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ട്, സെമിനാർസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയൂ.
10: റൈറ്റ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ ലൈക്ക് എനി മലയാളി അസോസിയേഷൻ വി ഹാവ് ലൈക്ക് ഫോർ ഫൈവ് മേജർ പ്രോഗ്രാംസ് ആക്ച്വലി. സോ വൺ ഈസ് ആസ് ഐ സെഡ് യു നോ ധോനി, വിച്ച് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഫോർ അസ്. വി ഹാവ് ഓണം, ദെൻ വി ഹാവ് യോഗ ഡേ. അപ്പം ഇൻ്റർനാഷണൽ യോഗ ഡേയിൽ ലാസ്റ്റ് ഇയർ വി ആക്ച്വലി കണ്ടക്റ്റഡ് എ യോഗ സെഷൻ ബൈ ഹയറിങ് എ യോഗ ഇൻസ്ട്രക്ടർ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹൈ കമ്മീഷനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നടത്തിയൊരു പ്രോഗ്രാമാണ്. സോ ദേ ഗേവ് അസ് ദ യോഗ മാറ്റ്സ് ആൻഡ് ടീഷർട്സ് ആൻഡ് ഓൾ ആക്ച്വലി. പിന്നെ വി ഹാവ് പിക്നിക്. അപ്പം പിക്നിക് ലാസ്റ്റ് ഇയർ വി നമ്മളൊരു ലൈവ് തട്ടുകടയാണ് ഓർഗനൈസ് ചെയ്തത്. സോ വി പ്രൊവൈഡ് യുനോ ഫുഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. ആൻഡ് വി ഓൾസോ ഓർഗനൈസ് എ ലോട്ട് ഓഫ് you know activities and games to get you know get a family bonding or gathering there. Like then we have the Christmas celebration also. Like these are the scheduled programs for the year, but over and above that we have many activities also. So one is we have Malayalam classes actually. അത് IILEP പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ടുള്ള. സോ ഇറ്റ്സ് ഫണ്ടഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് ദാറ്റ്സ് ഇൻ കൊളാബറേഷൻ വിത്ത് ദ സ്കൂൾ ബോർഡ്. അപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് മലയാളം ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് മലയാളം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെരി ഈസി ആക്ച്വലി. അപ്പോൾ ഒരു ലാംഗ്വേജ് പഠിച്ചിരിക്കുക എന്ന് പറയുന്നതിലുപരി അതിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ എന്നതിലുപരി യുനോ വെൻ ദേ യുനോ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഗ്രാൻഡ് പേരൻസ് ഓർ ഇഫ് ദേ ഗോ ബാക്ക് ടു കേരള യുനോ ദേ ഫീൽ അറ്റ് ഹോം ലൈക്ക് യുനോ ഇഫ് ദേ ക്യാൻ സ്പീക്ക് മലയാളം ലൈക്ക്. അപ്പം അത് നമ്മൾ വിതൗട്ട് എനി കോസ്റ്റ് യുനോ വി ആർ പ്രൊവൈഡിങ് ദാറ്റ്. പിന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗാർഡൻ ഉണ്ട് ഡ്യൂരിങ് ദ സമ്മർ. സോ വി യുനോ ടേക്ക് ലാൻഡ് ഫ്രം ദ സിറ്റി ആൻഡ് വി ഓർഗനൈസ് എ ഗാർഡനിങ് ഇനിഷ്യേറ്റീവ് ദേർ. അപ്പം ഇപ്പം വീട്ടിൽ കൃഷി ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ താമസിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ദേ ക്യാൻ ഓൾ കം ടുഗദർ ആൻഡ് യുനോ ഡു ദ ഗാർഡനിങ് യുനോ ദ ഗാർഡനിങ് ദേർ. അപ്പം സമ്മറിലൊക്കെ ഒരു 2-3 മന്ത്സിന് നമ്മൾ വേറെ വെജിറ്റബിൾസ് ഒന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല ഇഫ് യു ആർ പാർട്ട് ഓഫ് ദാറ്റ് ഇനിഷ്യേറ്റീവ്, ബിക്കോസ് വി ഹാഡ് ലൈക്ക് വണ്ടർഫുൾ ഹാർവെസ്റ്റ് ലാസ്റ്റ് ഇയർ. സോ ദാറ്റ് ഈസ് വൺ മോർ തിങ്. ദെൻ വി ഓർഗനൈസ് സമ്മർ ക്യാമ്പ്. ഇപ്പം നമുക്കറിയാം ഇഫ് ബോത്ത് ദ പേരൻസ് ആർ വർക്കിംഗ് ഇറ്റ്സ് വെരി ടഫ് ഫോർ ദം ടു യുനോ ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ് ഡ്യൂരിങ് ദ സമ്മർ ബ്രേക്ക്. അപ്പം നമ്മൾ സമ്മർ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഇയർ വി അറേഞ്ച്ഡ് എ ക്രിക്കറ്റ് കോച്ചിങ്, ദെൻ സോക്കർ കോച്ചിങ്, പിന്നെ സ്പോർട്സ് ആർട്സ് ക്രാഫ്റ്റ് എല്ലാം ഉണ്ട് അതിനകത്ത്. വി ഓർഗനൈസ്ഡ് എ സിറ്റി ഹാൾ വിസിറ്റ് ഫോർ ദ കിഡ്സ്. ദർ വാസ് എ മീറ്റിംഗ് വിത്ത് ദ മേയർ. സോ വി ആർ അറേഞ്ചിങ് ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഫോർ ദ സമ്മർ ക്യാമ്പ്. വി ആർ ഡൂയിങ് ഇറ്റ് അറ്റ് എ വെരി ഫ്രാക്ഷൻ ഓഫ് കോസ്റ്റ് ദാൻ യുനോ എനി അതർ ഓർഗനൈസേഷൻ വിച്ച് യുനോ കണ്ടക്ട്സ് എ സമ്മർ ക്യാമ്പ്. ദെൻ വി ഹാവ് ഫ്രൈഡേ സോഷ്യൽ ഗ്യാദറിങ്. അപ്പോൾ നമ്മളൊരു സ്കൂളിലെ ജിമ്മ് എല്ലാ ഫ്രൈഡേസിലും ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ പീപ്പിൾ ക്യാൻ കം ടുഗദർ ഫോർ എ സോഷ്യൽ ഗ്യാദറിങ്. അപ്പോൾ അവിടെ കാർഡ് ഗെയിംസ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനും ഉള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പിന്നെ നമ്മൾ സമ്മറിലൊരു ഓൾമോസ്റ്റ് 2 മന്ത്സിന് നമ്മളൊരു ബാഡ്മിൻ്റൺ കോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ജിമ്മിൽ. സോ ദാറ്റ് ഈസ് ലൈക്ക് സിക്സ് ഡിഫറെൻറ്റ് ഐ മീൻ സിക്സ് ബാഡ്മിൻ്റൺ കോർട്ട്സ് ആക്ച്വലി. സോ ഇഫ് യു ആർ പ്ലേയിങ് ഡബിൾസ് 24 പീപ്പിൾ ക്യാൻ പ്ലേ അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. അവിടെ തന്നെ വോളിബോളും കളിക്കാനുള്ള
4: ഓപ്പർച്യൂണിറ്റീസ്
10: ഉണ്ട്. സോ വി ആർ ലുക്കിംഗ് അറ്റ് യുനോ കമ്മ്യൂണിറ്റി വെൽനെസ്, യൂത്ത് എൻഗേജ്മെൻറ്റ് and cultural education. അതാണ്
4: all right. കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ വെറുതെ ഒരു അസോസിയേഷൻ മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരുപാട് കാര്യങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. ആൻഡ് ട്രൂലി ഭയങ്കര ഐ എം ഇംപ്രസ്ഡ്. എനിവേയ്സ്, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവൻ്റ് എന്ന് പറയുന്നത് 2026 ആണ്.
10: അപ്പോൾ
4: എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസ്ണേഴ്സ്, മാർക്ക് യുവർ കാലണ്ടർ, 2026 May 23 ആണ്. ഇൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിയേറ്റർ ലേ ലക്ഷ്മി ആണ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻസ് ആർ ഓപ്പൺ റൈറ്റ് നൗ, kingstonmalayaliassociation.com എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്, ആൻഡ് ഐ വിഷ് ഓൾ ദി വെരി best for.
10: Thank you so much for having me.
4: Okay, all right, and I wish all the very best for your
10: thank
4: event.
10: You
4: okay, sure. So guys, poga party play cheyidalo or interview okka kaniyalle appo okay paisuni namukku oru paattu anga kettittu namukku tirichu varam. Adiradi nu parnittulla cinemayana Tovinodeyum nammada swantha Basil Joseph inteyum ettom latest aayittulla cinemayana.

0: നല്ല ഒതന്റിക് രുചിയിലുള്ള ഫുഡ് കഴിക്കാനിടയ്ക്ക് ക്രേവിംഗ് തോന്നാറില്ലേ? അപ്പൊ തന്നെ ഓഷവേലെ പക ലോക്കൽ കിച്ചൺ ആൻഡ് ബാറിലേക്ക് പോന്നോളൂ. നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ കുസിൻസ്, തന്തൂരി, നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയും പുലാവും, പിന്നെ ദോശ, ചാട്ട്, അങ്ങനെ കഴിക്കാൻ കൊതി തോന്നുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെയുണ്ട്. വീക്കെൻഡിൽ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ ഫ്രീ ചായ ഉണ്ട് കേട്ടോ. ഇനി 35 ആൾക്ക് വരെ ഒരു പാർട്ടി വേണേൽ അതിന് പറ്റിയ പ്രൈവറ്റ് പാർട്ടി സ്പേസും ഉണ്ട് വിത്ത് കാറ്ററിംഗ് സർവീസ്.
1: ഫൈൻഡ് ദം അറ്റ് 1050 സിംകോ സ്ട്രീറ്റ് നോർത്ത്, ഓഷവ. കോൾ 905-240-7796 or visit pakalocal.ca. Paka Local, truly local, truly delicious.
2: Or 647-702-2159.
3: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ്, ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
4: മിസ്സസ് സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസാഗ ക്രൈസ്ലർ.com.
3: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസാഗ ക്രൈസ്ലറിനൊപ്പം.
5: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
6: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കംപ്രഷൻ സോക്സ്.
5: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 9058761095 or visit www.rightgate.com.
6: Right Gate Orthotics, RITEGAIT. Every step with comfort.
7: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാ.
8: ഓ റിയലി? എങ്ങനെ?
7: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പറേറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
8: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
7: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% on a minimum transfer of $100. Maximum cashback up to $50 on sending $500.
8: So next time you send money from Canada, remember just one name.
7: LEMFI. Fast money, happy homes. LEMFI. Terms and conditions apply.
9: Feel the weekend vibes. Madhura Geetam, the Sunday Club.
10: തിരുമ്പി വരാം. കൂടെയുള്ളത് ആർജി പാർവതിയാണ്, കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതം ദ സൺഡേ ക്ലബ് ആണ്. ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. കാരണം സമ്മറും കാര്യങ്ങളൊക്കെ അല്ലേ, ഒരുപാട് സ്പോർട്സ് ഒക്കെ ഇങ്ങനെ, സ്പോർട്സ് ഇവൻസും ടൂർണമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ടൊറൻറ്റോയിലും GTAയിലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അങ്ങനെ സെൻറ്റ് ഇഗ്നേഷ്യസ് ക്നാനായ ചർച്ച് പ്രസൻസ് ഇന്റർ ചർച്ച് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിനെ കുറിച്ച് പറയാനായിട്ട് ഹിയർ വി ഹാവ് മോൺസി തോമസ്. ഹലോ മോൺസി.
11: ഹായ്. ഹായ്.
10: ഹലോ. Good
11: Hello.
10: Evening.
11: Hi Parvati. Good evening.
10: Welcome to the show.
11: Thank you so much.
10: All right. Endaanu parayu, what is this tournament all about?
11: Yeah, it's tournament all about actually, you know, it's a inter-church badminton tournament. Njangal first time ayittu St. Ignatius Knanaya Church-inte bannerile njangal oru inter-church badminton tournament njangal organize cheyyanu. Idu nammude church-inte base-il nammal organize cheyyunna ayathukonde pallile base-uvayittulla aalkarkku maatrame participate cheyyan pattathullu. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ചർച്ചിന്റെ ബേസിൽ ഇങ്ങനെ ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ അതുകൊണ്ട് നമുക്ക് ഒരു കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വെരി ഗ്രേറ്റ് റെസ്പോൺസ് ഫ്രം എവ്രി വൺ. സോ വി ആർ വെരി ഹാപ്പി, യുനോ വി ഗോട്ട് സോ മെനി ഇൻട്രസ്റ്റ് ഫ്രം എവ്രി ചർച്ചസ്. നമുക്ക് ഓൾമോസ്റ്റ് 50+ പാർട്ടിസിപ്പൻസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ വി ആർ സോ ഹാപ്പി.
10: All right. അപ്പോൾ എങ്ങനെയാണ് ടീം രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ?
11: ടീം രജിസ്ട്രേഷൻ ഒക്കെ നമ്മൾ നമ്മൾ ആ രജിസ്ട്രേഷൻ ഫോംസും രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ എല്ലാവർക്കും കൊടുത്തിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിന് രജിസ്ട്രേഷൻ ആക്ച്വലി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. കാര്യം 8th രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ഡേറ്റ്. എല്ലാവരും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. കാര്യം ഇനി എല്ലാവരും വന്ന് നമ്മളെ എൻകറേജ് ചെയ്യുക. നമുക്കൊരു 50+ പാർട്ടിസിപ്പൻസ് ഉണ്ട്. എല്ലാ പള്ളികളും അതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പള്ളിയിലെ ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കമ്മ്യൂണിറ്റി ബേസിലെ നമ്മുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഓരോ രീതിയിൽ, ഇപ്പം ഞങ്ങൾ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. മെൻസ് ഓപ്പൺ കാറ്റഗറി, മെൻസ് 40+, വുമൻസ് കിഡ്സ് കാറ്റഗറി. നമ്മൾ പ്രത്യേകിച്ച് കിഡ്സിനെയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ കുറെ നമ്മൾ അവരെയൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം അതിന് നല്ലൊരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ എവരി വൺ. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്.
10: All right, Monsi, I wish all the very best for your inter-church badminton tournament. Appo listeners, mark your calendar, 16th of May. Location nu parayunnathu Royal Badminton, 40 Holdby Avenue, Unit 6, Brampton il vechittaanu.
11: That's right, yeah.
10: All right, Monsi, appo thanks for joining. I wish all the very best for your tournament. Gambheeramayittu nadakkatte ella karyangalum.
11: Thank you so much, Parvathi. Thank you so much for taking me online. Thank you.

0: From moments to memories, from music to magic. This is not just entertainment. This is an experience crafted with passion. Welcome to Rousing Rhythm, where every event becomes a spectacle. In 2022, we set the stage on fire with High On Music, featuring the soulful voices of Hari Shivaramakrishnan, Sitara Krishna Kumar, Job Kurian, and Suraj Santosh. A night that redefined live music in Canada. In 2023, we raised the bar even higher. High On Music returned with electrifying performances by Vidu Pradap, Jyotsna Radhakrishnan, Sachin Warrior, and Arya Dayal. An unforgettable celebration of sound and energy. The same year, we brought the powerhouse band Thaikkudam Bridge live in Canada. A fusion of rhythm, culture, and pure adrenaline. In 2025, we created magic once again with Shaan Rahman live in Canada. A musical journey that touched every heart in the audience. And now, in June 2026, get ready, Canada! Because Rousing Rhythm proudly presents Vinit Srinivasan Live in Canada, an experience filled with nostalgia, emotion, and unforgettable music. Premium venues, world-class production, iconic artists, and you at the heart of it all. Be a part of something bigger. Be a part of the music.
1: മദേഴ്സ് ഡേ പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടൊറോണ്ടോയിലും എല്ലാ ഷോപ്സിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിജയാസ് ജ്വല്ലറി തരുന്ന ഓഫർ എന്ന് പറഞ്ഞത് അത് കുറച്ച് പ്രമാദമായിരുന്നു. അതായത് മദേഴ്സ് ഡേ പ്രമാണിച്ച് സ്പെഷ്യൽ ഗോൾഡ് കോയിൻ, നമ്മൾ ഓരോ പെർച്ചേസിൻ്റെ ഒപ്പം നമുക്ക് സ്പെഷ്യൽ ഗോൾഡ് കോയിൻ കിട്ടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് മദേഴ്സ് ഡേ സ്പെഷ്യൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അവരുടെ ഒരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവർക്കൊരു മന്ത്ലി സേവിംഗ് സ്കീം ഉണ്ട്. ടു ഫൈൻഡ് ഔട്ട് മോർ വിസിറ്റ് വിജയാസ് ജ്വല്ലറി ലൊക്കേറ്റഡ് അറ്റ് 3341 Markham Road, Scarborough.

ഈ പോണയറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ജേക്സ് ബിജോയ് മാജിക് ആണ്. ആൻഡ് ലിറിക്സ് ബൈ കൈതപ്പുറം. കൈതപ്പുറം ആണ് ഈ പാട്ട് എഴുതിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം പുള്ളിയുടെ നോർമലി നമ്മൾ കേട്ടിട്ടുള്ള സോങ്സ് ഒന്നും ഇങ്ങനത്തെ സോങ്സ് ഒന്നും അല്ലല്ലോ. എനിവേ, ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് പള്ളിച്ചട്ടമി എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയിലെ പാട്ടാണ്.

0: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
1: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ് എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടീഡ്.
0: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
2: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഗ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഗ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. ബ്രിംഗിംഗ് എ ടേസ്റ്റ് ഓഫ് ഹോം ക്ലോസർ ടു യു.
3: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സിസാഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ്, ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
4: മിസ്സിസാഗ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സിസാഗ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സിസാഗ ക്രൈസ്ലർ.com.
3: ഇനി നിങ്ങളുടെ യാത്ര മിസ്സിസാഗ ക്രൈസ്ലറിനൊപ്പം.
5: ഫാമിലിയും കൂട്ടുകാരുമായൊക്കെ ഒന്നിച്ചു കൂടുമ്പോ ഇഷ്ടമുള്ള ഭക്ഷണം കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമല്ലേ. അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഓഫ് മലയാളത്തിൽ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യണം. ബർത്ത്ഡേ പാർട്ടികൾ, മാരേജ് ഫംഗ്ഷൻ, സ്പെഷ്യൽ ഒക്കേഷൻ ഗാദറിംഗ്സ്, എല്ലാത്തിനും ഭക്ഷണം ടേസ്റ്റ് ഓഫ് മലയാളത്തിൽ നിന്നും ഓർഡർ ചെയ്യാം. ഔട്ട്ഡോർ കേറ്ററിംഗ് കൂടാതെ കോർപ്പറേറ്റ് പാർട്ടികൾക്കുള്ള പ്രത്യേക മെനുവും അവർക്കുണ്ട്. രുചിയേറിയ പലഹാരങ്ങൾ, കറികൾ, പലതരം ബിരിയാണികൾ, എല്ലാറ്റിനും മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് ടേസ്റ്റ് ഓഫ് മലയാളീസ്, 1325 എഗ്ലിന്റൺ അവന്യൂ ഈസ്റ്റ്, മിസ്സിസാഗ, ഇൻസൈഡ് കോക്കനട്ട് ഗ്രൂവ് ഫുഡ്സ്.
1: ഫാമിലിയോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ഒരു കഥയായി മാറുമ്പോൾ അതിനൊരു പെർഫെക്റ്റ് കമ്പാനിയൻ വേണം. ഒരു വിശ്വസനീയമായ കാർ എങ്കിൽ സ്ട്രാറ്റ്ഫോർഡ് കിയയിലേക്ക് വരൂ.
6: ഡ്രൈവ് ഹോം 8 2026 പോർട്ടാജ് ഫോർ ജസ്റ്റ് 0.99% വിത്ത് 1% ലോയൽറ്റി റേറ്റ് റിഡക്ഷൻ. ലുക്കിംഗ് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ? സേവ് ബിഗ് വിത്ത് അപ് ടു $10,000 ഡിസ്കൗണ്ട് ഓൺ സെലക്ട് 2026 നീറോ മോഡൽസ് വിത്ത് ഇന്ററസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം 0%. ഗെറ്റ്

വെൽക്കം ബാക്ക് ടു ദ ഷോ. കേട്ടുകൊണ്ടിരിക്കുന്നത് മധുര ഗീതം ദ സൺഡേ ക്ലബ് ആണ്. ഞാനൊരു ഓൺലൈൻ മീഡിയയുടെ ഹെഡ്ലൈൻ വായിച്ചതാണ്, ദിസ് മാൻ നീഡ്സ് ടു ബി സ്റ്റഡീഡ്, ഹി ഈസ് സഫറിംഗ് ഫ്രം ഇമ്മൻസ് സക്സസ്. കാര്യം ഇതിലൊരു അതിശോക്തി ഉണ്ടെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഇറ്റ്സ് എ റിയാലിറ്റി. പണ്ട് 7 മണിക്ക് കിരൺ ടി വിയിൽ വരുന്ന തുള്ളാതമനം തുള്ളും ഗില്ലി പോക്രിയൊക്കെ റിപ്പീറ്റ് വാച്ച് ചെയ്ത് അല്ലെങ്കിൽ അത് കണ്ടൊരു അഡോളസൻറ്റ് ടൈം ഞാൻ ഓർക്കുന്നു. എനിക്ക് മുൻപുള്ള ഒരു ജനറേഷൻ്റെയും അത് കഴിഞ്ഞ ജനറേഷൻ്റെയും എൻ്റെ ജനറേഷൻ്റെ ഒക്കെ ഫോർ അവർ ക്രഷ്. ഇന്ത്യ കണ്ട ഏറ്റവും ചാമിങ് ആയിട്ടുള്ള ആക്ടർ. എന്തിന്, ഐ സ്റ്റിൽ റിമെമ്പർ ടേക്കിംഗ് മൈ പേരൻസ് ടു തിയേറ്റേഴ്സ് ടു വാച്ച് വേട്ടയ്ക്കാരൻ ആൻഡ് വേലായുധം. സൂര്യ മ്യൂസിക്കും മിസ്സയരുവിയും വിജയ് മൂവിയിലെ പാട്ട് കേൾക്കാൻ മാറി മാറി വെച്ച് കണ്ട ടൈം. ഈ ഞാനൊരു പോയിന്റ് എത്തിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് you know getting bored of watching his movies karanam story le predictability and same pattern of movies appalum njan oru vijay fan aanu karanam pullikarante aura and charm nu parayunnathu non negotiable aanu pakshe endu kondu vijay angatha same patterns of movies cheydu ennallathu appa puriyala ippa puriyudu after the assembly election vijayude real life le 8 ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ. തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ജോയിൻസ് ആയിട്ടുള്ള ഡി എം കെനെയും എ ഡി എം കെനെയും പിന്നിലാക്കിക്കൊണ്ട് 234 ലെജിസ്ലേറ്റീവ് സീറ്റ്സ് ഉള്ള തമിഴ്നാട്ടിൽ 108 സീറ്റ് ടി വിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തമിഴ്നാട്ടിലെ ഒരു ഫാൻ വേർഷിപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ 2 വർഷം മുൻപ് ഉണ്ടാക്കിയൊരു ഒരു ഒരു സൂപ്പർ സ്റ്റാർ, ഒരു തമിഴ് സൂപ്പർ സ്റ്റാർ ഉണ്ടാക്കിയ ഒരു പാർട്ടി ആയതോ കൊണ്ടല്ല, അതിന് നല്ലോണം പണിയെടുത്തിട്ടുണ്ട് അതിന് പിന്നിൽ. അതിൻ്റെ ഒരു ഒരു റിസൾട്ടാണ് നമ്മൾ കണ്ടത്. ഒരു ഡെക്കേഡ് ഡൺ ക്യാമ്പയിൻസും സ്ട്രാറ്റജീസും അതിന് പിന്നിലുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ ഒരു യൂത്തിൻ്റെ സപ്പോർട്ട്, വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തമിഴ്നാട് മുഴുവൻ ഓടിയെത്തും. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം വിജയുടെ ഒരുപാട് പോസ്റ്റും റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ അങ്ങോളം ഇങ്ങോളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇന്നലെ രാത്രി 12 മണിക്ക്, നമ്മുടെ ഇവിടെ 12 മണിക്കായിരുന്നു അവിടുത്തെ ഓത്ത് സെറമണി, അത് കണ്ടു കഴിഞ്ഞപ്പോൾ മോനെ ഉണ്ടായ ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ. ഒരു തലപ്പതി ഫാൻ എന്നതിലപ്പുറം, കാരണം പുള്ളിനെ കണ്ടാണ് നമ്മൾ വളർന്നത് ആസ് എൻ ആക്ടർ. അദ്ദേഹം ഒരു ചീഫ് മിനിസ്റ്റർ എന്ന റോളിലേക്ക് മാറി അവിടെ നിന്ന് ഓത്തെടുത്ത സമയത്ത് നമുക്കുണ്ടായ ഒരു വികാരം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആക്ച്വലി ഹി ഈസ് വൺ ഓഫ് എ കൈൻഡ്, ഒരു സംശയമില്ല. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ടു തലപ്പത്തി, നിങ്ങളെ കുറേ നാൾ ഓൺ സ്ക്രീനിൽ കണ്ടു, ബിഗ് സ്ക്രീനിൽ കണ്ടു, ഇനിയിപ്പോൾ CM ആയിട്ട് അങ്ങോട്ട് തകർക്ക്.

0: மேக்கிங் யுவர் சண்டேஸ் சூப்பர் ஸ்பெஷல். மதுர கீதம் தி சண்டே கிளப்.
1: பைங்கிலி சினிமையில ஒட்டும் பைங்கிலி அல்லாத ஒரு பாட்டு கேட்ட டைம் இஸ் 8:55 ஓன் ஸ்டுடியோ கிளாக். கேட்கிறத மதுர கீதம் தி சண்டே கிளப் ஆன கூட இல்லாத பார்வதி. ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ എണ്ണം ഡേ ബൈ ഡേ കൂടി കൂടി കൂടി വരികയാണ്. നല്ല കാര്യമാണ്. എല്ലാവരും ക്രിയേറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി, എല്ലാവരും അവരുടേതായ കോണ്ടന്റ് കൊണ്ടുവരാൻ തുടങ്ങി, പ്രൊഡക്റ്റീവ് ആവാൻ തുടങ്ങി. പക്ഷേ ഇതൊരു വഴിക്ക് നടക്കുമ്പോഴും മെറ്റ ഇവിടെ ഇങ്ങനെ സ്ട്രിക്റ്റ് റൂൾസ് ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെഗുലേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഫുൾ ഇൻസ്റ്റഗ്രാം ട്രെൻഡിങ് ആയിരുന്നു, ദ ഗ്രേറ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് 2026. മെറ്റയുടെ പുതിയൊരു പ്രതിഭാസമാണ്, അതായത് നിങ്ങൾക്കൊരു ഫേക്ക് ഫോളോവേഴ്സാണ് അല്ലെങ്കിൽ ഒരുപാട് നോൺ ഓർഗാനിക് അക്കൗണ്ട്സ് സ്പാം അക്കൗണ്ട്സിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സിനൊക്കെ നഷ്ടമായിട്ട് ഒരു പ്രതിഭാസമായിരുന്നു. അത് പലരുടെയും തലവേദനയും പലർക്കും ഞെട്ടലൊക്കെ ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓക്കെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാതെ വയ്യ ഗൈസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഐ ജെനുവിൻലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ഗോ ഫോർ ഫേക്ക് ഫോളോവേഴ്സ് ഓർ ബോട്സ്. ഇറ്റ് ഡസൻ്റ് ഈവൻ സെർവ് ദ ആക്ച്വൽ പേർപ്പസ് ഓഫ് സോഷ്യൽ മീഡിയ അല്ലേ. എനിവേ, മെറ്റ ഹാസ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ക്ലീൻ അപ്പ് മിഷൻ. അതും കൂടി പറയുമ്പോൾ ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മെറ്റ ഇപ്പോൾ പുതിയൊരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, നമ്മൾ ഒരുപാട് കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മൾ കോപ്പി ചെയ്യാറുണ്ട് അല്ലേ കോണ്ടന്റ്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോണ്ടന്റ് അല്ലാതെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കോണ്ടന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, ചെറിയ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട്, ചെറിയ എഡിറ്റിംഗൊക്കെ നടത്തിയിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി മുതൽ നിങ്ങൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ടുള്ള കോണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വാർണിംഗ് ഒന്നും കിട്ടില്ല, നിങ്ങളുടെ അക്കൗണ്ടൊന്നും അടിച്ചു പോവില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റീച്ച് അതിന് കിട്ടണ്ടാവില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഓൺ വോയിസിൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് പറയുന്ന കാര്യം അല്ലെങ്കിൽ യുവർ കോമെൻട്രി അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഇൻസ്റ്റഗ്രാം ഇനി കൂടുതൽ പുഷ് കൊടുക്കുന്നത്. അപ്പോൾ റീച്ചാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കോണ്ടന്റ് ഉണ്ടാക്കൂ, അതിനായിരിക്കും മെറ്റ കൂടുതൽ കവറേജും റീച്ചൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും മനസ്സിലിരിക്കുക. പിന്നെ നിങ്ങൾ കൊലാപ്സ് ചെയ്താലും, ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു കോണ്ടന്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിപ്പോൾ ഒരു വേറൊരു ഒരാളുടെയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ ക്രെഡിറ്റ്സ് കൊടുക്കുക. നമ്മളിപ്പോൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ്സ് കൊടുക്കുന്നത് പോലെ അങ്ങനെ ക്രെഡിറ്റ്സോ കൊലാബോ ഒക്കെ ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും, പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് നമ്മൾ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കുറച്ചും കൂടി അങ്ങോട്ട് എളുപ്പമായിരിക്കും. എനിവേ, നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അപ്പോൾ സമ്മറൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ വന്ന് തുടങ്ങി. ഞാൻ എക്സൈറ്റഡ് ആണ്, നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വെക്കേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ മറന്നു പോയിട്ടിരിക്കുകയാണെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ തലേ ദിവസം ട്രിപ്പിൻ്റെ തലേ ദിവസം ചെന്നിട്ട് മാനേജറുടെ അടുത്ത് പോയിട്ട് പറയണ്ട ഞാൻ ഒന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന്. വെറുതെ എന്തിനൊരു കല്ലുകടി നമ്മളായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മൈൻഡിൽ ഇരിക്കുക. പിന്നെ പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ് ഒക്കെ കണ്ടുപിടിക്കൂ, എന്നിട്ട് നിങ്ങളും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യൂ. നമ്മളും പോകാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ, കാരണം കാനഡ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. ലോകത്തിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ അല്ലേ, ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൺട്രിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഞാനിവിടെ 7 കൊല്ലമായിട്ട് ഇപ്പോഴും ഞാൻ പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നത് ഈ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ കാണുമ്പോഴാണ്. എനിവേ, കൂടുതൽ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും നല്ലൊരു വീക്ക് ഡേയ്സ് ആശംസിച്ചുകൊണ്ട് പാർവതി സൈനിങ് ഓഫ്. Till then, take care. മറ്റൊരു ഷോയുമായി വരുന്നത് വരേക്കും ഗുഡ് നൈറ്റ്.